0: സുതില ഗുവാൻവിദുലിയ
1: പ്രജ്ഞാവേ തുറകുലു വിവരകരണ ആധ്യാത്മിക ഹണ്ട
2: FM 95.2 ഒസ്സേ ഗാലു ദിസ്ത്രിക്കേട്ട സഹ അന്തർജാലയിൻ സുതില റേഡിയോ ഡോട്ട് എൽകെ അർഹ മുള്ളുലോവട്ടമ
1: സുതില ഗുവാൻവിദുലിയ